0: 可是你这个不会把烟雾报警器引着吧？
1: 就这点火不至于。
2: 怎么这烟越来越大呀？哎，怎么这个烟越来越大了？
1: 这不应该呀、
2: 啊！你哪来的桶？
1: 夏立马，
2: 这是我上一车的活没有完的。
1: 那么快？
2: 宋一鹤，宋一鹤，宋一鹤，宋一鹤，这儿这儿。
1: 妈呀！我的老爷呀！
2: 宋一鹤，快把我！
3: 救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我！救我